0: Marwan Thuruthu is this picturesque little village that hugs the banks of the Muvattupura River in Kerala. After years of water pollution, the very same canals that sustained the homes here became clogged with garbage. So of course, things had to change. And boy, did they change.
1: ഈ മറവൻതുരുത്ത് ഗ്രാമത്തിൽ ഒരുപാട് ചെറു തോടുകളുണ്ട്, കൊച്ചു കൊച്ചു തോടുകൾ. ആ 18 തോടുകൾ ഇവിടുത്തെ ടൂറിസം വികസനം ആഗ്രഹിക്കുന്ന ആളുകളുടെ യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇത് വളരെ നന്നാക്കി. ഇവിടെ കൊച്ചുവള്ളങ്ങളും അതുപോലെ തന്നെ ആധുനികമായ രീതിയിലുള്ള വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകൾ ഈ ഗ്രാമത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു.
0: Marwan Thuruthu is all about the water. This place wouldn't even exist without the river and its canals. So, if I'm ever going to find out how this little hamlet has evolved, there's only one place to start. With the fishermen who have plied their trade in these waters for hundreds of years.
2: Do I really have to wear a life jacket?
3: Yes.
2: It doesn't even look good and it covers my nice shirt.
3: Can't swim.
2: No, I can swim.
4: So, Mr. Sanjeevan, how long have you been doing this?
5: For 40 വർഷമായി അച്ഛൻ്റെ കൂടുതൽ പോകാൻ തുടങ്ങിയിട്ടു. അപ്പോൾ അച്ഛൻ്റെ കാലശേഷം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചേട്ടൻ മരിച്ചു പോയി.
4: So your father is the one that brought you out and taught you how to do fishing. So, I've heard so much about the cleanup that's happening in this entire town. How much has the cleanup affected your profession?
5: ഇവിടെ ഇപ്പോൾ മുമ്പത്തെ നേരത്തെ ഒക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു, ഇപ്പോൾ അതിലും ബെറ്റർ ആയിട്ട് ക്ലീനിങ്. പിന്നെ ഈ റിസോർട്ട് വെഞ്ചുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ കറങ്ങാൻ വരുമ്പോൾ, അപ്പോൾ നമ്മൾ മീന് പിടിച്ച് വലയായിട്ട് പോകുമ്പോൾ മീൻ റിസോർട്ട് വെഞ്ചിക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. അവിടുന്ന് ഇപ്പം നമുക്ക് പൈസ ഒക്കെ തരും. എന്നിട്ട് അവർ രണ്ട് പേര് മൂന്ന് പേരൊക്കെ നമ്മുടെ വള്ളത്തെ കയറിയിരുന്നു ഇങ്ങനെ കറങ്ങാൻ പറയും.
0: In early 2022, a local-led organization called the Responsible Tourism Mission came up with a plan to clear up the rubbish-clogged canals. A plan by the people, for the people. One of the key goals was to get fish back into the canals. Fish that I'm about to catch. I hope.
2: Okay. Just throw. Okay, looks like he's not really gonna teach me how to do it. All right. Wow. Yeah. I don't know if I've caught any fish, but it is actually a lot. What is this? Oh, well, it's a whole pile of dirt. Okay, now I'm gonna leave it to the master. He's got some very interesting techniques. Whoa. The thing about this is you don't really know what you catch because the weights are so heavy. There's one. I saw one. I can go for breakfast. Can you see it?
3: Yep.
0: There are two things that stand out in Marwan Thuruthu. Canals and these guys. People here use every part of the coconut tree. The leaves and husks are used to make mats and ropes. The fruit, of course, features heavily in curries, chutneys and stews. The sweet sap can be used to make palm sugar. But when left to ferment, it transforms into something special. An alcoholic brew called toddy. I'm about to meet someone who actually runs a toddy shop.
1: ഈ തെങ്ങിൽ നിന്ന് തെങ്ങിൻ്റെ ചൊട്ട ചെത്തി അതിൻ്റെ ഒരു പ്രിപ്പറേഷനുണ്ട്. അതടിച്ച് റെഡിയാക്കി രാവിലെയും വൈകുന്നേരവും കല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഔഷധം തന്നെയാണ്. ഇന്നും പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ രണ്ട് ഗ്ലാസ് കള്ളൊക്കെ കുടിക്കുന്ന നല്ല കള്ള് കുടിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
2: ഹലോ,
1: ആ
2: കമോൺ, വരൂ, ഞങ്ങളുടെ കോരിക്കിലേക്ക് വാ.
4: Oh my God, he cooked a feast.
2: Look at this.
4: How are you doing?
2: Come on.
4: Thank you.
2: Here.
4: This is for the two of us.
2: Yes.
4: Yeah. So this is the standard array of things that people will eat when they drink toddy.
6: Yeah, the toddy shops, yeah.
4: And this is the main item for today.
6: Yeah, this is toddy.
4: Okay.
6: Topping from the coconut trees.
4: How long have you been doing this business?
6: 23 years, yeah. രണ്ടായിരത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ആറ് ഷാപ്പ് മൊത്തം കോട്ടയം ജില്ലയിൽ 8 ഷാപ്പ്.
4: സോ യു ഹാവ് എ ടോട്ടൽ ഓഫ് 8 ഷോപ്സ്.
6: 8 ഷോപ്സ് ആൻഡ് അറൗണ്ട് 48 ടാപ്പേഴ്സ്.
4: യൂഷ്വലി ആൽക്കഹോൾ ഈസ് പെർസീവ്ഡ് ആസ് ബാഡ് ആൻഡ് അൺഹെൽത്തി ആൻഡ് ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് കൺസിഡർഡ് എ ഹെൽത്തി ഡ്രിങ്ക്. ബട്ട് ഇറ്റ്സ് ഓൾസോ ദ ആൽക്കഹോൾ കണ്ടന്റ് ഈസ് നോട്ട് വെരി ഹൈ, നോ.
6: 8% ഇസ് ഹയർ ദാൻ ബിയർ.
4: ബിയർ, യാ, ദിസ്. ഓക്കേ, ദിസ് ഫുഡ് ഈസ് ബീൻ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഫോർ എ റിയലി ലോങ് ടൈം അലോങ് വിത്ത് ദ ടോഡി. I think it's time for us to try. I heard there was a massive cleanup in the rivers and the canals, right? And you've been here for a while. So how has that affected your business?
6: ഇവിടുത്തെ ബാക്ക് വാട്ടർ ഈ പറഞ്ഞ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ആളുകൾ ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബോട്ടിങ്, ആ ബോട്ടിങ്ങിന് വരുന്ന ആളുകൾ ഞങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ കള്ളും ഇവിടുത്തെ കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾക്കത് നല്ല
4: ഓക്കെ,
6: ഒരു ഗ്ലാസ് കള്ളൊന്ന് കുടിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന്
4: ഞങ്ങളുടെ. So this is the original
6: toddy. Original toddy.
4: I don't know how to explain it, but it's really tasty. What's the process like?
6: തെങ്ങിൻ്റെ ഫ്ലവർ ഉണ്ട്, അത് കൊല്ല എന്ന് പറയും, തെങ്ങും കൊല്ല പറയും. അത് വെറും ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യണം.
4: Oh. You want me to do this tiring job?
7: Yes, of course.
4: And you thought it was a good idea to let me drink before I do it?
7: Great idea.
0: Okay, so nobody told me that the toddy tappers actually have to scale the tall coconut trees in order to harvest the sap. But just so you know, these tappers do not get high on their own supply. At least, not right before they get to work.
4: What is so special about the toddy that grows over here?
5: ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ശരിക്കും പ്രകൃതി ദത്തമായ ഒരു സ്ഥലമാണ്. ഇത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നൊരു സ്ഥലം. നിങ്ങൾ കണ്ടില്ലേ വെള്ളവും വയലും ഈ മരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന ഈ കള്ളിനി നല്ല എന്താ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ തന്നെ രുചിയായിരിക്കും.
4: ഓക്കെ, സോ how many liters can you get from one tree roughly?
5: ഇതിലിന്ന് നമുക്ക് രണ്ട് നേരം കയറണം. ഒരു ദിവസം രണ്ട് നേരം, രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങണം.
4: റൈറ്റ്.
5: ഒരു നേരം രാവിലെ ഇതിലിന്നൊരു 2.5 liters കിട്ടും. വൈകുന്നേരം ഒരു 1.5 liters കിട്ടും. അങ്ങനെ രണ്ട് നേരം കൂടി 4 liters അടുത്ത് കിട്ടും.
4: Can you show me how to climb? Now it's up to the expert to go up there and get me the freshest toddy.
5: നല്ല സാധനം, ഫ്രഷ് സാധനം.
4: ഫ്രഷ്. ആ, ഇറ്റ്സ് സ്ട്രിപ്പിംഗ് ഓഫ് ദ പാത്ത്, മേക്കിംഗ് ഇറ്റ് റെഡി ഫോർ മോർ സാപ്പിംഗ്. Fresh toddy.
5: Fresh toddy.
4: So it doesn't actually come from the coconut. It comes from the bud or the flower before it turns into the fruit.
6: Seri, try pannalama.
5: Okay.
4: Wow, it's so refreshing. My goodness.
5: No, ready.
4: They taste that again. Okay. More?
5: Younger?
4: No, I don't think I can do it more than that.
0: Ladies and gentlemen, I tried my best, but as you can see, I think I've reached my limit.
5: Come on.
8: As economies shift towards resilience, where is the next competitive edge?
9: Energy will be critical to ensure that AI boom can be self-sustaining.
8: Where should investors look for opportunities?
10: Is China up or down? It depends on where you are talking about.
11: We've obviously spoken a lot about AI, so maybe giving a slightly different sector view.
12: Watch Market Insights, Thursday on CNA. Brought to you by UOB Privilege Banking.
13: In the Philippines, one in three kids will be bullied.
14: We're still known as the bullying capital.
15: Bullying is all about power over another.
16: Kung hindi ikaw yung predator, ikaw yung magiging prey.
13: Why is bullying a pervasive problem in the Philippines? And what can be done about it?
17: Napakasakit po bilang isang ina na binubully yung anak mo sa eskwela.
13: Insight, Thursday on CNA.
18: My opinion is special. The customer feedback is very good.
19: I want to bring it down to the next generation so that this hawker trade will not die off.
20: I mean, wasted 20 years inside.
21: For hawker, people don't judge. You come and buy food, you also won't ask me whether I'm an ex-convict or not.
22: I'm very grateful Madam Haja teach me this sambal. Then I feel like, alamak, someone trusted me.
23: 没有人这样炒东西的，再怎么炒，你都没有动到底的。来，拿下来，不是这样的。
22: Today haven't finished flying around 150 kg a lot Not okay, I came here to train, I not come here to work.
24: Today we are here to judge this new hawker's skill.
25: 欢迎来到闪耀四方新加坡电视剧特展，还记得那些陪我们一起长大的本地华语剧吗？那些熟悉的故事，那些熟悉的角色，让大家回味无穷。从1966年代的起步，到今天的串流平台和微短剧，本地华语电视剧已经陪大家走过半个多世纪。这一次，五大展区带你重温新加坡电视剧的精彩时刻，也看看这些故事如何从新加坡走向世界。闪耀四方新加坡电视剧特展，新加坡华中文化中心6楼上映室，每天早上10点到傍晚6点，入场免费，带你的家人朋友一起来找回属于我们的追剧回忆。

0: The Gardens by the Bay and Mediacorp National Day Concert 2026 is back to celebrate Singapore's 61st birthday. Look out for show-stopping performances by our finest talents and more. Take part in all the fun-filled activities and enjoy the vibrant fireworks that will illuminate the sky. Come together with your loved ones and celebrate our shared dreams for Singapore at the Gardens by the Bay and Mediacorp National Day Concert 2026, Sunday, 2nd of August from 4:30 p.m. at the Meadow Gardens by the Bay. Admission is free! For more details, visit mediacorp.sg/NDC. Brought to you by official payment partner Nets.
1: Every year, the people of Marwanturotu celebrate a water festival called Atuvila Mahotsavam. An important ritual is the Garden Tukam, where performers dress up in these vibrant costumes and dance to traditional music. Practice sessions are underway for this year's festival, which is happening in a month's time. Guess who got an invitation to see one up close? So, Master, what is the story behind this amazing dance?
2: കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാടായിട്ട് ചെയ്യുന്ന കലയാണ് ഗിരണം പ്രവ. അത് ശത്രുദോഷം അകറ്റാനും പിന്നെ നമുക്കൊരു എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടായിട്ടാണ് ഇത് ഗിരണം പ്രവ നടന്നത്.
1: ഓക്കെ, സോ വാട്ട് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് സ്റ്റോറി, ദിസ് ഡാൻസ് ആൻഡ് ദിസ് സിറ്റി?
2: കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗിരണം പ്രവ ഉള്ള കലാകാരന്മാരുള്ളതും കോട്ടയം ജില്ലയാണ്. മറവൻതുരത്ത് ഭാവം എന്ന് പറഞ്ഞാൽ ഈ ആറ്റുവേല കിടന്ന് പറയും പിന്നീട് രണ്ട് ദിവസം അടുപ്പിച്ച് ഗിരണം പ്രവയുള്ള.
1: How long have you been doing this?
2: അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ 10 വയസ്സിൽ പഠിപ്പിച്ച് പരിപാടിക്ക് കൊണ്ടുപോയതാണ്. 10 വയസ്സ് മുതൽ ഞാൻ പരിപാടിക്ക് പോണതാണ്. ഇപ്പം 48 വർഷമായി, എനിക്ക് 58 വയസ്സുമായി. 132 പിള്ളേർ ഇവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ട്.
1: യു ഹാവ് ഡൺ സോ മെനി ഷോസ്, യു ഹാവ് തോട്ട് സോ മെനി സ്റ്റുഡൻസ്. കൻ യു ടീച്ച് മീ സംതിങ്?
2: ഓക്കെ.
3: Good. And you still have to dance. Because it doesn't feel like the dance. It is the dance. Oh. You can see why the kids are so ripped.

0: really not getting it. I'm really not getting it. I think that's my cap. You guys are ready. Good luck.
1: ഈ മറവൻപുരത്തിലെ 18 കനാലുകൾ, തോടുകൾ, അത് ക്ലീൻ ചെയ്തതോടുകൂടി നാടൻ വള്ളങ്ങളല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയതെന്ന് പറയുന്നത് കയാക്കിംഗ് എന്ന് പറയുന്ന ഒരു വള്ളം. ആ വള്ളത്തിലാണ് ടൂറിസ്റ്റുകൾ നിരവധി വന്ന് ജാക്കറ്റ് വിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഒരു സംഭവം ഇവിടെ ഉണ്ടായി.
2: ഹലോ,
3: Yes.
2: Hi.
3: How are you?
2: Hi. How are you? How are you? Nice to see you.
3: Nice.
2: Thank you. Thank you for having me.
3: Tell me, why did you choose to do kayaking here?
4: എനിക്ക് വെള്ളത്തിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടിട്ടും ഇത് മറവന്തരം എന്ന് പറയുന്ന ഒരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഏരിയ, അത് ആ ഇഷ്ടം ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടുമാണ് ഞാൻ ഇത് തുടങ്ങിയത്.
2: യു വർ ബോൺ ഹിയർ നോ?
4: യെസ്, ഞാൻ ഇവിടെ ആയിരുന്നു ജനിച്ച് വളർന്നതും എല്ലാം ഇവിടെ ആയിരുന്നു. മർച്ചന്നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് കയാക്ക് ചെയ്യാൻ ഒരു കൂടുതൽ ഒരു ടെൻഡൻസി വന്നതും ഞാനത് തുടങ്ങിയത്.
2: സോ വാട്ട് ഡു ദ ലോക്കൽ ഫിഷർമാൻ തിങ്ക് അബൌട്ട് യുവർ ബിസിനസ്?
4: രാവിലെ തന്നെ അവർ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴും വല വലിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കയാക്കുമായിട്ട് ചെല്ലുന്നത്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ, കാരണം പല നിറത്തിലും അവരും കണ്ട് ഹാപ്പി, എല്ലാവർക്കും ഹായ് കൊടുത്തുന്ന അവസ്ഥയൊക്കെ കൊടുത്തിട്ട് അവർ കാണുന്നുണ്ട് ഈ വല വലിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും. അവർ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്താണ് അവരിടെ നിന്ന് തിരിച്ചു പോകുന്നത്.
2: So you're doing a huge community service almost.
4: Yes. Right.
2: Okay, enough chat. Let's go kayaking.
4: തീർച്ചയായിട്ടും നമുക്ക് പോയേക്കാം.
2: I can't go kayaking like this, right?
4: illa change cheyana.
2: Okay, straight down.